0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശ കരമാണ്.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാൻസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുത കരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗെ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവെ പെതൃ പവത്ന ഉപകേ ശുദ്ധ സ്വഭാവ സീക്കല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്സുന് മാനവ ഉത്താനി ബലാപുരത്തു മീകിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുകം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത മാനവ അപ്പസ്യാലണ്ട ദയനുകം പാക്കല മാനവ ഭാഗ്യവത് ദേമാതാവന കന്നിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തേറ്റു കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതുസദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗ ഉപട പ്രശാന്ത് സാ കിരീമട്ടത് ഉപകേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഉപഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽവീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ നികിദേ അപ സ്വാമിൻവന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേസാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗദ വനസേക്വാ
0: സർബൽദാരി ദേ മഹോത്മയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട സോസ്ര വേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബവിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു ഈ സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദിത്വേ പുദന അതര ആയിട്ട് സ്വാമി നാസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ ഈ സമഗമ ഒബ സിറ്റിന തനസിട്ട് മിമ നാലികാവ മകിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട് സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമി മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലു ദിനാട്ട് ജേസു പീഠായി
2: ഒബ ഏ സവന്ദുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേന്ദുരേദി പസുകിയ ദിനക പവത്തനലദ ഇരുദിന ദിവ്യ പൂജായാഗേടായി പട്ടികതകലേ സുനിൽ പ്രനാന്ദു ഒബട കഥാകല മാമ വലിയ